0: ജൂനിയർ നാഷണൽ റെക്കോർഡ് മാഡിന്. സോ അങ്ങനെ ഞാൻ ക്ലിക്ക് ആണ്, ഞാൻ നാഷണൽ ക്യാമ്പ് സെലക്ട് ആണ്, ബീജിംഗ് ഒളിമ്പിക്സ് പോന്ന്, അങ്ങനെ മെല്ലെ 18 ഇയേഴ്സ് ഏജ് ഞാൻ ബീജിംഗ് ഒളിമ്പിക്സ് പോന്ന്. സോ അല്ലിഞ്ച ഫുൾ എല്ലാ ഇന്റർനാഷണൽ 2010 കോമൺവെൽത്ത്, 11th ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, 13th ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, 14 ഏഷ്യൻ ഗെയിംസ്, 15 വേൾഡ് ചാമ്പ്യൻഷിപ്പ്, 16 ഒളിമ്പിക്സ്, 17 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, 18 ഏഷ്യൻ ഗെയിംസ്, 19 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, അങ്ങനെ അങ്ങനെ അങ്ങനെ പോയിട്ട് ഇക്കുന്നാണ്
1: അക്ക നിങ്ങൾക്ക് ഇഞ്ചത്ത ഈ നെക്സ്റ്റ് എന്ത ബപ്പ അക്ക
0: വിമൻ റിലേ ഞങ്ങൾക്ക് ഗോൾഡ് ബോർഡ് എന്നാച്ചെങ്കിൽ ഞങ്ങൾ 2002 to 2018 കത്തനെ എല്ലാ ഏഷ്യൻ ഗെയിംസില് ഞങ്ങളുടെ വിമൻ ടീം ഗോൾഡ് ദാരോ ഞങ്ങൾ ഡിഫൻഡിങ് ചാമ്പ്യൻസേ ആയിത്തിഞ്ചത്ത് ആച്ചിങ് ലാസ്റ്റ് 2022 ഏഷ്യൻ ഗെയിംസില് ടീം സിൽവർ ആച്ചി. സോ ആദ്യം ഞങ്ങൾ മൈൻഡിൽ ഇഞ്ചത്ത് എന്നാച്ചു ഞങ്ങൾ ഈ കുറി ഗോൾഡ് ബന്ധേ ബാറുണ്ടു അതര മാലിക്ക ഓന്ത് ഗോൾഡും ഇഞ്ചിട്ടില്ല അത്ലറ്റിക്സില്. സോ തുമ്പ പ്രഷർ ഇഞ്ചത്ത് ഞങ്ങൾ ഈ ഇവന്റ് ചാൻസ് ഇഞ്ചത്ത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഫുൾ ചാൻസ് ആണ് ഡിഫിക്കൽട്ട് ഇഞ്ചത്ത് ആച്ചെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഇറ്റ് വാസ് നോട്ട് ഇംപോസിബിൾ. സോ ഞങ്ങളുടെ അച്ഛൻ 4 മെമ്പേഴ്സ് ഗോൾഡ് ബന്തേ വരണ്ടു ടൂ ഓർ ഡൈ സിറ്റുവേഷൻ ആണുണ്ട്. സോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഓടിച്ച് ആൻഡ് ഫൈനലി വി വൺ ഗോൾഡ്.
1: ലാസ്റ്റ് ഓടി നിങ്ങളുടെ മനസ്സിൽ എന്തായിഞ്ചത്ത്
0: ഗോൾഡ് വിൻ ആയിട്ടേ ആപ്പാണുണ്ട് ഫൈനലി
1: ആച്ചിഞ്ച. നിങ്ങളുടെ കനസ് നിങ്ങത്ര കനസ് എന്തുണ്ട്
0: ഇക്കത്തെ ഞാൻ ഒന്നും ഡിസൈഡ് മാറിയില്ല സർ. മേബി I might, you all might be seen in Los Angeles Olympics. ഒന്നും ഞാൻ ഡിസൈഡ് മാറിയിട്ടില്ല. അറ്റ് പ്രസന്റ് ഞാൻ ഈ കിട്ട മെഡലിനെ ഞാൻ എൻജോയ് ചെയ്യുന്നുള്ളൂ. ഐ എം വെരി ഹാപ്പി, മൈ ഫാമിലി ഈസ് ഹാപ്പി, കൺട്രി ഈസ് പ്രൗഡ്. സോ ജസ്റ്റ് ഐ എം എൻജോയിങ് ദ മൊമെന്റ്. ഐ ആം നോട്ട് ഡിസൈഡഡ് എനിതിങ്.
1: നിങ്ങളുടെ യശസ്ര ഗുട്ടേ അത് കാമ്പ ഇക്കത്ര ഈ സമയത്ത് എന്തുകൊണ്ട് അതിനെ നങ്ങ എൻജോയ് മാറുന്നുണ്ട് ഇക്ക ഖുഷി പാടുന്നുണ്ട്
0: എവരി എല്ലാ ഏഷ്യൻ ഗെയിംസ് എല്ലാവർക്കും ഒപ്പം ഇത് ഇന്നത്തെ പ്ലാൻ ഇന്നത്തെ പ്ലാൻ ആണുണ്ട് എല്ലാവരും ഗാനം മാടുക ഇക്ക റിട്ടയർ ആപ്പ കമ്മ പോവമ്മ ഇക്ക റിട്ടയർ ആപ്പ കമ്മ പോവമ്മ ബട്ട് വെനെവർ റിട്ടയർ ആപ്പ ഉണ്ടൊക്കെ ആ ടൈമിൽ ഞാൻ പീക്ക് ആയിട്ട് ബന്ധനുള്ളൂ അതായത് റിട്ടയർമെന്റ് ആ പിക്ചറിൽ ഞാൻ അടുത്ത പപ്പിള
1: പോവമ്മ നേരായിട്ട് സുറുമഴിയതേ ഇക്കാന്നുള്ളൂ.
0: അതെ അതെ അത് ഇക്കടെ കോച്ച് തന്നെ ഉണ്ടോ ഈ നിക്ക് ഷുറുമാടനൊക്കെയുള്ളു 20 കാലം പിന്നെ ഓടാനൊക്കെ ഇല്ല
1: ഇക്കണ കാട്ടതെല്ലാം ഒരു ട്രെയിലർ വെച്ചൊക്കെ പിക്ചർ അഭിവാക്കി ഹേ ഇക്ക നങ്ങട ബാലക്കര മക്ക ഓർ ചെന്നൈ ഓർ ഏതോ സ്പോർട്സിൽ കൂടുക അല്ലെങ്കിൽ പോണ്ടപ്പ ഇതിലും ഒന്നും ഞങ്ങൾക്ക് പ്രയോജനം ഇല്ല എന്നിട്ട് പാതിൽ പിടുക
0: സ്പോർട്സ് മൈൻഡ് ഇപ്പൊ കച്ചക്ക് സപ്പോർട്ട് ഇഞ്ചിട്ടില്ല ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഇഞ്ചാട് തുമ്പ സ്കീംസ് ഉണ്ട് കേലിയുടെ സ്കീംസ് ഉണ്ട്
1: അവകാശ സ്കീംസ് അവകാശ തുമ്പുണ്ട് കണ്ടിന്യൂ
0: അതെ അത് അതങ്ങോട്ട് പിന്നെ ഡിപ്പെൻഡ് അപ്പ കറക്റ്റ് കോച്ചിങ് കിട്ടുന്നുണ്ട് കറക്റ്റ് ആ ഒരു ലൈനിൽ കറക്റ്റ് വേയിൽ പോച്ചെങ്കിൽ ഞാൻ മാത്രല്ല ദർ ആർ മെനി അത്ലറ്റ്സ് ഞങ്ങളുടെ ദക്ഷിണ കടലിൽ എച്ചക്ക് അത്ലറ്റ്സ് ഉണ്ട് കൊടുങ്ങ എച്ചക്ക് സ്ട്രോങ് അത്ലറ്റ്സ് ഉണ്ട് അച്ഛങ്ക അതിന് എന്താണോ ഞങ്ങൾക്ക് ദാറു ഗൈഡ് മാടങ്ക പ്രോപ്പർ ഗൈഡ് ലൈൻസ് കിട്ടിച്ചെങ്കിൽ അങ്ങോട്ട് പെർഫോം മാടല്ലോ പ്രോപ്പർ ഗൈഡ് ലൈൻസ് ഇസ് വെരി മച്ച് റിക്വയർഡ്
1: മാർഗദർശന ആവശ്യകത ഉണ്ട് ഏത് ബട്ടിൽ പോലും
0: ഇക്ക എല്ലാവരുടെ കയ്യിൽ മൊബൈൽ അതേ അതേ അച്ഛ തുമ്പ
1: അച്ഛങ്കി അതേ

0: അതേമോ മൊബൈൽ ഇഞ്ചാ എല്ലെല്ലാം അവകാശം ഉണ്ട് എന്നത് കിട്ടുക നിങ്ങൾക്ക്.
1: അതാക്കോ അച്ഛനെ ഡിപ്പെൻഡ്സ് അപ്പോൾ ഹൗ ദേ യൂസ് ഇറ്റ്.
0: അക്കോ
1: അത് അങ്ങടെ മേലെ ഡിപ്പെൻഡ്. അത് അത് അങ്ങ എന്നെ യൂസ് തുമ്പോ മക്കങ്ങ ഗെയിംസ് മൊബൈൽ ഗെയിം ആ ഗെയിം ഈ ഗെയിം അതിലെ ഇൻവോൾവ് ആയിട്ടുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൾ ഹൗ ദേ യൂസ് ഇറ്റ്.
0: നിങ്ങളുടെ പക്കൊക്കെ ധാരാച്ചെങ്കിൽ നിങ്ങൾക്ക് ഗൊത്തുള്ളെങ്കിൽ നിങ്ങളുടെ പക്കത്തോ ബന്ധുക്കളോ ധാരാച്ചെങ്കിൽ നാനും ഇന്ത ഒരു സ്പോർട്സിൽ കൂടെ ഉണ്ടു, നാനും ഓട്ടക്കാർത്തി ആണ്ടു ഇന്നെല്ലാം ധാരാച്ച ബന്ധ കേപ്പാ നിങ്ങളുടെ അഭിപ്രായം കേപ്പാ.
1: ഇല്ല ഇല്ല സർ, എല്ലാവരും എല്ലാ എഡ്യൂക്കേഷനെ ഇത് പ്രിഫർ ചെയ്യുന്നുള്ളൂ.
0: ജാസ്തി എഡ്യൂക്കേഷൻ നോട്ടിട
1: ജാസ്തി എഡ്യൂക്കേഷൻ
0: ഇച്ചക്കെല്ലാം നിങ്ങൾ തക്ക പറഞ്ഞത് നിങ്ങൾ ബാർ ചായയിൽ കൂടെ തക്കണോ തക്ക പറഞ്ഞുള്ളിരാ നിങ്ങൾ കൂടെ ബന്ധം അടിപ്പിരാ.
1: കൊടുക്കൽ അങ്ങനെ ബപ്പൊക്കെ ആപ്പിളിച്ചത് അങ്ങനെ ഞാൻ ക്യാമ്പിലുള്ള കാരണം ബപ്പൊക്കെ തുമ്പ കഷ്ടം. മമ്മി ഇടയിലെ പോയേണ്ടി ഇപ്പ ഇക്ക നാണ് റീസെന്റ് ആയിട്ട് നാടെ കസിൻറെ നേമിങ് സെറമണി ഇഞ്ചത്ത് മടിക്കേരിയില്. സോ അതൻ പോയിട്ട് ഇക്ക ജസ്റ്റ് 5-6 മന്ത്സ് ഇങ്ങനെ മാരേജ് അങ്ങനെ എന്താ ഒക്കേഷൻസ് ഇപ്പൊക്കെ മാത്രം ഞാൻ പോപ്പോ. നിങ്ങളെ വെച്ചെങ്കിൽ നാടൻ മനക്കേ പോപ്പൊക്കെ അഞ്ചി മംഗ്ലൂർക്കേ പോപ്പൊക്കെ ടൈം കിട്ടില്ലേ. അങ്ങനെ ക്യാമ്പിൽ ഇപ്പൊ ക്യാമ്പിൽ പെർമിഷൻ കിട്ടതേ കഷ്ട. സോ ഞാൻ ഒമ്മമ്മ മമ്മി എല്ലാം അല്ലിക്ക് പപ്പ തിരുവേണ്ടര മാട് ഞാൻ അല്ലി പട്ടേൽ അല്ലെങ്കിൽ അല്ലിക്ക് അല്ലേ പപ്പ ക്യാമ്പിലുള്ള ജാഗക്ക് എന്നാ പെർമിഷൻ കിട്ടില്ല. സോ ഞാൻ ഇമ്പോർട്ടൻ്റ് ഒക്കേഷൻ മാരേജ് അടുക്ക ബ്രദറ മാരേജ് ഇഞ്ചത്ത് ബ്രദറ ബേബിയുടെ നേമിംഗ് സെറമണി ഇഞ്ചത്ത് കൊടുക്കല്. സോ അന്ത ഇമ്പോർട്ടൻ്റ് ഒക്കേഷൻസിൽ മാത്രം ഞാൻ കൊടുക്കുക ഫസ്റ്റ് ഓഫ് ഓൾ തിരികൽപ്പതേ. ഐ ഡോണ്ട് ലൈക്ക് ഗോയിങ് ഹിയർ ആൻഡ് ദേർ. പ്രാക്ടീസ് പ്രാക്ടീസ് റൂം പ്രാക്ടീസ് റൂം ഇച്ചക്ക് നാടോ ഒരു സറൗണ്ടിങ്സിലുള്ളൂ. ആ മോളാട് അല്ലി ആട് ഇല്ല അന്ന് നാക്ക് ഇൻട്രസ്റ്റേ ഇല്ല. സോ മനക്ക് എക്കെ നാക്ക് ടൈം കിട്ടും അക്ക മനക്ക് പോപ്പി നാന്. ഐ ഹാവ് മൈ നീസ്. സോ ഇക്ക 7 മന്ത്സ് ആച്ചി അവൾ നോട്ടത്തെ. സോ ഐ എം വെയിറ്റിംഗ് ടു മീറ്റ് ഹെർ. എല്ലാരും വെയിറ്റ് പണിണ്ട്. മൈ ഡാഡ് മോം ബ്രദർ എല്ലാരും ദേ ആർ വെയിറ്റിംഗ്. സോ മത്തിന്റെ അത്തൊക്കെ എല്ലാ ദേ വിൽ ബി എവറി വൺ അറ്റ് ദ എയർപോർട്ട് ടു റിസീവ് മീ. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെന്റ് ഓൾസോ.
0: അഞ്ചെങ്കിൽ നങ്ക ഏതോ ഒരു സാധനയുടെ ബട്ടയിൽ പോപ്പൊക്ക ആ സാധനക്കായിട്ട് നങ്ക എച്ചക്കനല്ല കണ്ടോണ്ണതും ഒരു ഗ്യാനായിരുന്നു നിങ്ങളുടെ ഈ തട്ടിൽ അത് കൊത്താപ്പ നോട്ടൊക്കെ അയ്യോ
1: കസിൻസ് ചെറുപ്പത്തിലാണ് നോട്ടി തിഞ്ച അച്ചക്ക് അങ്ങ് ഗ്രോനാ പാന പിന്നെ ഇങ്ങളേനാ ഗൊത്തേ ആപ്പിഞ്ച് നാടാ മമ്മിര സിസ്റ്റർ മക്കങ്ങടെ മക്കങ്ങ നോട്ടൊക്കെ ഇച്ചക്ക് ബിക്കോസ് നെവർ ഗോട്ട് ടൈം ടു മീറ്റ് ദം. അങ്ങനെ അച്ഛൻ ഞാൻ ഒമ്മമ്മ ഗ്യാനോട് ഇച്ച കാല അച്ഛല 22 ഇയേഴ്സ് ഐ ഹവ് നെവർ ബീൻ ഇൻ ടു ആൻ ഫാമിലി റീയൂണിയൻ ആട് എന്ത് അച്ഛൻ ഒന്നും ടൈമേ കിട്ടില്ല നാക്ക്. ഐ മീൻ ഫാമിലി നാടെ ഫാമിലി പൊക്കെ പോപ്പൊക്കെ നാക്ക് ടൈം കിട്ടില്ല. ഒമ്മമ്മ ഗ്യാനോടൊക്കെ ആപ്പ മതി അല്ല സ്റ്റോപ്പ് അച്ഛങ്കി ഇങ്ങനെ മെഡൽ എടുത്ത പൊപ്പൊക്കെ വെൻ ഐ മേക്ക് ദം പ്രൗഡ് പ്രൗഡ് മോടൊക്കെ ആ ഫീലിംഗേ ബോറെ.
0: നിങ്ങൾ പൊട്ടുന്നെങ്കിൽ ആ വോട്ട് നിങ്ങൾ പൊട്ടണ്ടില്ല. അതെല്ലാം എക്സാം പപ്പൊക്കെ എക്ക എന്നെ അക്കല്ല നോട്ടി ക്രിക്കറ്റ് പപ്പോ ടിവി നോട്ടോ ഇന്നതേ ബലിപ്പാ അനുണ്ട് നിങ്ങക്ക് ഇതേ സാധന ബട്ടാന്ന് നിങ്ങൾക്ക് ഗൊത്തായത് ആ ബട്ടയിൽ ഓടേണ്ട ഉള്ളിരാ ഞങ്ങളുടെ മാച്ചിട്ടര പൂവമ്മ ഇങ്ങ ഇഞ്ഞു വലിയ സാധന മാടട് ഇഞ്ഞു നല്ല പെതക്കൊന്ത പറട് നിങ്ങളുടെ ഈ പൂരന്നത്തെ ബാള് പൊളിഞ്ഞിത്ത് പറടുന്ന് ബൈന്ദവ നിങ്ങൾക്ക് ഇടീ കൊടകര ജനട പറവായത്ത് രണ്ട് മെഡൽ പടന്നാണെങ്കിൽ എനിക്ക് ഒരു അഭിനന്ദന.
2: മാജനെ ഇച്ചനട ജപ്പാനിൽ നടന്നിട്ടുള്ള ഈ കുറിയ ഏഷ്യൻ ഗെയിംസില് 4x400 റിലേയില് ഒരു പൊന്നര പതക്ക പിഞ്ഞ ബുള്ളിന പതക്ക പടന്നത മാച്ചിട്ടിര ആർ പൂവമ്മ അതിൻ്റെ കൂടെ നടത്തുന്ന തക്ക് ബക്കന കേട്ടിര ഇക്ക ഒരു പാട്ട് കേക്കന രചന പിഞ്ഞ പാടനവും മുല്ലര ജിമ്മി അയ്യപ്പ്.